ഇടത്ത് മരണത്തേക്ക് തന്നെ ചാവിയോ വറുക്കിട്ടാ പുറമൻ ചാഞ്ചാൻ ചാഞ്ചാൻ ചാവിനെ